0: ചേട്ടു, തിരിക്ക് കൊച്ചി വലിയ മിനാരൊക്കെ വന്ന 10 വർണ്ണത്തോ
1: Ya,
2: ei tra woro e karu woro no hamritin mai to ko mea roto ru mai ago to ta ti a e ta to u te ya tra e ga ta na e dere mene oh praise the lord ya
0: dani du ko re ko ti ta mori o ye ri e da e di da e di wei pe ne ru ti pe sa
1: That's right.